0: ഗുഡ് മോർണിംഗ് സൂദ സ്നാക്ക് ഉദയപാന്തര ബാറുകൾ അങ്ങോട്ട് കീഴിലുള്ള ബോതല കറകിന് ബാഗ് ഇറങ്ങിയ വീഡിയോ സോഷ്യൽ മീഡിയ താത്ത വടുവെടുക്കാൻ ഇത് ഈ പോലീസ് നിലദാഹറിയക്ക് നീതിഹാപ്പത്തിങ്ങറെ കഥാക്കള മീക്ക് അല്ലകാൻ മോണോഹാരി പൊട്ടിക ബാഗ് ഹീതാകി അവയുള്ള ബാറുകളെ റുപ്പിയാലാട്ട സീ കാണാൻ മോണോഹാരി ഇതക്കറക്കു ബോതലക്കറങ്ങി ഞാനക്കോട്ട് അഹുവേണോ സോഷ്യൽ മീഡിയയിലും ഏതാവശ്യമുള്ള വൈറൽ വീഡിയോ മട്ടേവിലെ പൊടി കാക്കണേ പൊടി ദുഃഖക്കാതന്നെ മേ അപ്പിടെ അപ്പിടെ ഹോമകാല അപ്പിട്ട് ഹോമകാലയ തിബിനേ എത്ര അപ്പി സ്കൂളിയാണ് കാലി സ്കൂളിക്ക് ആയിക്കിന കത്ത പന്തി
1: കട്ടലീനെല്ല
0: കാട്ടുനുത്പേലു നീ ായി ബലാപുരത്ത് ഇഷ്ടകരാ ഇത് മേ വീഡിയോ ദക്കാൻ മാറ്റി ഹിത്തുനെ തെങ്ങിന്ന പരമ്പര പറ്റിയാ കീട്ട് വേണ്ടി അഡ്വാൻസ് ഏകോളു ഏ ആയി ഇതാണോ ജെൻസി ഇതൊക്കെ വകി മടപേ വകി ഇത് ഏകോളു ഹറി നോളേജ് അപ്പിക്കാന്നെ ധനും സംഭാരയാക് സഹിത തെങ്ങിന്ന പൊടി ദറുവയ്ക്ക് കഥാകരഹാമ എത്ര അപ്പിട ഹെറിൻഡവാത് പേ തമ്മ ഏകോളു ലോകിയ അപ്പിട്ട് അപ്പിട്ട് കളി അല്ല
1: ലിവറായിട്ടാല
0: അറക്കു വീതുരുവായി നേത് സിഗരറ്റക്കായി അപ്പിട്ട കളി അല്ലാണ്ടേ
1: കൊന്നനെ
0: അപ്പി അവർദ്ദു തിസ്പാക്കണോ താമ മൊണോ അറക്കുക മൊണോ
1: സിഗരറ്റ്
0: അറക്കു സിഗരറ്റ് നിവി അറക്കു സിഗരറ്റോട്ട് വേണ്ടിയ വിഷമദ്രവ്യ രസക് ലങ്കാവി ദറു അത്ര പത്തിലാ തീരും ദറുവാങ്കി വരതാക് നെവേ വകയുതുവായ അസ്കാങ്പിയാഗിനി ഇന്നകോട്ട്
1: മേഘേമേനോ
0: രട്ടമ ഇക്കട്ട ജാതിക ക്രിയാന്വിതേ രട്ടേ സിയലു മേ തരുണ പരമ്പര വെടിയിട്ടിയോ തരുണോക്കിയല്ലേ ഹോന്തേ അങ്കല്ല തിന്നോ താമ കുടുട്ടിക അതിന് ഹാഷ് കുഷ്ടിക മുനാദിവെ നാം തീരുമാണ ഒബ ദന്നെ ഇന്നോണ മദ്രവ്യട്ട് എബ്ബൈ വില അന്ന് യാവ ഗലവകാരനോട്ട വക കീമക്
1: തീർന്നിട്ട്
0: ബോത്താൽ തുന്താ സട്ടസി അക്കേല ബോത്തൽ ഓണായ തമായി ദന്നെ അപ്പി ബോത്താൽ ജാതിക ക്രിയാന്വിത് ഇത് മേ വേലാവി മേ ജാതിക മെഹിയും സിദ്ധവേനോ ഇത് വാട് പുലുവങ്കമാക് തീനോണ ഹെറോയിൻ ഐസ് ഹഷീഷ് കുഷ് തവത് വിനത് നീതി വിരോധി മദ്രവ്യ വലിൻ വന ബലപാമിങ് മീ ഇളങ്ങ പരമ്പരാവ് കലവകാൻ ഇത് ഇങ്ങേക്കട്ട് ആവശ്യകന് വട്ടപ്പിട്ട വയസ് അധ്യാപന വാഗി തത്വ കൗത് കാകെ പുതാദ് വാഗി താത്ത മുണവതകരണി സ്കൂളിക്കോ എതകി എവ് അദാലനെ ഒയാ കുടുകാരയാക്കിയ സമാജകത ഇത്രയി ഇവരായി കേത്തായി വാഗി അമ്മ താത്തകന് നീ വാഗി അമ്മടായി താത്തറെ മേ സമാജത്തിന് പിലിഗനീം ക്രീഡാവകട സംഗീതയുടെ അധ്യാപനയുടെ സമാജ ക്രിയാകാരകമ്പളുടെ നിരത്തുവേണ്ട അവസ്ഥ නිවැරදි තීරණ ගන්න නේද? ගැටලු ගැටලුවක් ඇති වුණාම විශ්වාසවන්ත වැඩිහිටියන් සමග මේක විවෘතව සාකච්ඡා කරන්න පුළුවන් වටපිටාව.
1: ඔව්.
0: ඔය ඔක්කොම කරන්න පුළුවන් ඔයා දෙන ඔය අවබෝධය.
1: ගහලා බැනලා හදන්න බෑ. නිතරම ගොලක් කතා
0: කරන්න. නැත්තම් හොඳ වෙයින් දෙන්න එක. හොම්බට එක. හරි?
1: ගොඩක් දුර ගිහිල්ලා නම් ගහලා බැනලා වැඩක් නෑ.
0: ඇබ්බැහි වීම ඉතින් ශාරීරික කායික සහ මානසික ඔය කියන දෙකම නිසා මේ පරම්පරාව එහෙම නැත්තම් මේ පිරිස මේ සෑහෙන ඩැමේජ් එකක් කරගන්න.
1: ඔව්.
0: මොළයට හානි වෙනවා. හදවත් රෝග අක්මාව වකුගඩු ආයි ගන්න දෙයක් නැහැ.
1: මුළු ශරීරෙම ගන්න දෙයක්
0: නැහැ. ඔව්. ඊට පස්සේ
1: එනුමේ ඉඳන් ඉවරයි.
0: ඉවරයි. අකල් මරණ. විෂාදය. ඊට පස්සේ මතකයේ දුර්වල වෙනවා.
1: මොළේ වැඩ කරන්නේ
0: නැහැ අතරම. වැඩ කරන්නේ නැහැ. ඉතින් ඕන්නේ නැණි. ලස්සන සුවපහසු ජීවිතයක් වාට විඳින්න පුළුවන්
1: කමක් නැහැ. අතරම මේ ඇවිදින මලමිණියක් වගේ වෙනවානේ. එහෙම ගත්තම
0: මේවා ගන්නයි දන්නව ඉතින් මේ දැන්ට වෙලා තියෙනේවා නේ එහෙම කෙනෙක් ගැන වාගේ මතකයට එනවා නම් එහෙම ගන්න කෙනෙක් මවල බලන්නකො එයාගේ ලයිෆ් එක කොහොමද යන්නේ කියලා
1: ජොබ් එකක් කරගන්න බෑ තමන්ගේ හිතේ ආසාවල් තියෙනවා හැබැයි ඉතින් බෑ කරගන්න බෑ
0: ඔය නම්බර් එක මොකද්ද
1: කිව්වේ 1927 ඒක කතා කරන්න
0: 1927 1990 නේ මේ සුවසැයි
1: 1927
0: 1927 කාටත් වටි මේ නම්බර් එක දන්න කවුරු හරි කෙනෙක් ඉන්නවා නම් මෙයා ගැන තොරතුරක් දීලා හරි එයා අපිට මෙතනින් ගලව ගන්න පුළුවන් මේ වටපිටාව හදන්න වගේ දායකත්වයේ වචනකින් හරි දෙන්න. උදේ 8:09 වෙලාව.

0: നിക്കണേ വയസത്തിക്ക് വായി തന്നെ ഇക്ക പാട്ട്
1: മമ്പ വെച്ച് തരും
0: ഇക്ക പാട്ട് വയസ്സിക്ക് ഒത്തേം കോമത്
1: അമ്പത്

0: Plantation Private Limited, I'm going to live a new green life.
1: Mamanande maanam relax.
2: ഓണമ സന്ധി
3: വേദനാവകട്ട പ്രബലമ വിദ്യാനുകൂല വിസന്തമ ഓത്തുശീൽ ആക്ടീവ് ക്ലാസ്.

0: פי על התליה עלות מפעם ותאבו.
1: ബിന്ദുവായി ഹതായി ബിന്ദുവായി തുനായി അനു തുനായി പഹായി അനു തുനായി ഹത്തട്ട് എവലത്തിന്റെ മെസ്സേജ് ഒക്കെ ചാമ മങ് ക്യൂവേ നന്ദ ഐ ചാമി മെച്ചര പറക്കു ഓട്ട് പേന്നെന്ത് അപ്പിവ കേല അഹല എവപ്പു മെസ്സേജസ് ഒത്തിയനോ പൊട്ടക്കോ മിന്ന ബലന്ന് മീ അത്ര മങ്ങ നമത് കിയായിത് കിയല ഓഷത് ഓയാ മെസ്സേജ് ഒക്കെ എവലത്തിനോ കൊഹേന്ത് കേല നഹ ഇല്ലന സിന്ധു മുഖത്ത് കില കിയാന്ന് ചാമി കൊഹമത് മാതിന്ന സിന്ധുവക്കട്ട് അണ്ടാത പുഴയ പൊട്ടോട്ടിക്കെ സഞ്ജീവ ദിസോനായക സിന്ധുവക്കാമ ഏറ്റ പസ്സെ മീ കൗത് രമണീയ സന്ധ്യാവക് വേവാ അഹലിയക്കത് മീനക്കൊലത്താന്നെ വിനീതായു രാംഗനി ഒയാകെ ഹരി സിന്ധുഹമു സുബദവസാക്കെ വാക്കെ ലസ്സര സിന്ധുക്കട്ട് അപ്പിവത്തെ കത്തു കരകാം അക്കവാസന നിമാഷി നിമാഷാനെ നിമാഷ ഇന്നോ പൊതാല തെന്ന ഷനിൽക്ക് ഒനി ഒന്നിത്ത എല്ലാം എക്കത്തു കരകാന്ന് കേളത്തേന്ന് സിന്ധുരിക്ക് ലസ്സനായി കേളത്തേനവാ നോരിൻ ശശിനി ഓകെ മെസ്സേജ് ഒക്കെ മങ്ങിയേ ക്യൂ කියනවා අතිමානයෙන් ලැබෙන දෙයක් නැහැ නිහතමානී වෙන්න. එතකොට ඔබට ගුබහෝ අය ආදරය කරයි කියලයි ඒ පෝස්ට් එකේ තියෙන්නේ. ඊට පස්සේ මොරටුව ඉදිබැද්දට යනවා. කවුද ඉන්නේ? අසේල, වජිර, රංග, චමින්ද. දුක හිතුණා හැමදාම අපිට ඉන්නේ ඔයා ලස්සන සින්දුවක් දෙන්න කියලා තියෙනවා. ඊයේ හපු නැති නිසාද? හරි හරි හරි. ചാമി അത് മമ ഹതിസി ഗമനക്കാനോ ഏതിങ് ആവ മതക്കനോ കേല തീയനോ പോയക്കോട്ട് സുമന ഒയാകെ മെസ്സേജ് താങ്ക് യു ഹായ് ചാമി അക്ക ഹശിനി അമ്പാരങ്ങേത് ഹസ്ബൻഡ് മനോജ തെക്കത്ത് കരകാന കേല തേന ഹരി സിന്ധുവക്കാന്ന് തെന്ന ചാമി മറ്റ ലസന സിന്ധുവാക് തെന്ന പിറ്റുകല് ധർമാധാര മാവത്തെ ചന്ദ്ര ഗുണവർദ്ധന പലവത്ത് പുസ്തകലിഞ്ച് എ സുസന്ത പ്രേമ പത്മ ദൊമ്പേ പലഹലേന താരുക ഹെറ്റിയ രാജി രേണുകാക്കവത്തകത്തു കരകാരണ കീല ബൊരലോഹേനെ സുസന്ത സമ്പത്തമായി മറ്റേ മെസ്സേജ് കേവലത്തേന്ന് ഒയാവായി ഒയക്കത്തു കരകാരണ ക്യൂവ ഹമോമായി എക്കത്തു കരകന സിന്ധു അക്കാന്ന് ദന്നത് ഹാദ് ആമയൻ

അവസഭായ് വിദാടി ഹയായ് വിലാവ് ഇന്നേക്കനെ വെടേ തീയന്നെ സുഭസന്ധ്യ ആവാ കെമോട്ടമ സുഭസന്ധ്യ ആവാ കെമോട്ടമ ദങ്ക് അപ്പൊ ഈ കാലഗുണയ ദേശഗുണയ മേ സംബന്ധം മേധാവസ്ഥല നിരന്തരവധാനം ഇന്നൊക്കെ ഹരി വേദഗാത് മുഖത്ത് എല്ലിനോ താത്വക്കിയനേക്ക് സംഹാരായിട്ട് താമ ദനിലനെ മുഖത് മേ വഹിന വ്യസത്തേക്ക് മേ നിരുത്തധിക മോശമേ സക്രിയ വിമത്തേക്ക് സംഹാരായിട്ട് മേ മൂണ ബുറുദാനേ എല്ലിനോ ഗലാറകേ മേക്ക് ഓ ആവത് കെലക്കിയ ഇന